0: sousem. In between the how to fill the time.
1: Tak něco ještě na zaplnění času.
0: So it was just a few words about how magically it came true, this our dream.
1: Tak jenom pár slov, jak magicky se tenhle náš sen splnil.
0: Last year Avatar Purji visited Hungary.
1: Minulý rok Avatar Purji navštívil Maďarsko.
0: Few towns giving satsang.
1: A v několika městech měl satsangy.
0: And after Budapest event satsang.
1: A poté, co se konal satsang v Budapešti.
0: He came to our residence, our home.
1: Přijel do našeho domu.
0: And he had there overnight. He slept there and.
1: A tam přespával přes noc.
0: And next day he left for Vienna.
1: A druhého dne odjížděl do Vídně.
0: And after everybody left, we were three of us.
1: A poté, co všichni odjeli, tak jsme tam zbyli tři.
0: I'm just telling you, explaining. So we were three of us. Just, you know, relaxing after the program and the organization and everything.
1: Tři z nás tam zůstali a odpočívali jsme po to, co jsme to zorganizovali, ten program.
0: And the lady among us.
1: A jedna paní tam, co byla s námi.
0: She was staring at one point on the, in the neighborhood garden.
1: A stála na jednom místě na sousední zahradě.
0: And the neighborhood garden is now for ashram.
1: A ta sousední zahrada, to je teď ten ášram, to je teď ášram.
0: She was staring and because there were some trees, of course.
1: A ona na to koukala, protože tam byly nějaké stromy.
0: And she asked me that, is there someone lying there?
1: A říkala, laying there? Tam někdo leží, neleží tam někdo?
0: And we were looking, checking, and yes, it was the neighbor.
1: A my jsme koukali, ano, a to byl soused.
0: He was obsessed with the chemical, you know, with the for the trees, on, spraying the trees because byl, he has the peach trees.
1: Posedlý, on tam měl broskve a furt je chemicky postřikoval něčím.
0: And this tank with the chemicals, it was on his back and he was with face on the ground.
1: A měl na zádech velikou nádrž těch chemikálí a padnul na zem obličejem na zem.
0: And of course it was a situation, so we didn't know what that moment, we didn't know what was going on.
1: A to byla taková situace v tu chvíli, my jsme nevěděli, co se děje.
0: So we jumped over the fence.
1: A tak jsme přelezli ten plot.
0: And we called the ambulance meanwhile.
1: A mezi tím jsme zavolali záchranku.
0: And they told immediately that start to, how to say, resuscitate, okay.
1: A oni říkali, aby jsme začali s resuscitací.
0: And of course he was face down.
1: A on byl ale tváří k zemi.
0: So I turned him.
1: Tak já jsem ho otočil.
0: And the ambulance guy told, you know, on the phone that started.
1: A po telefonu nám ta záchranka říkala, co máme dělat.
0: And I told nothing to start.
1: A já jsem říkal, už není co začínat.
0: Because he was dead, basically.
1: Protože byl mrtev.
0: So it was the switch when that plot opened basically for us for sale.
1: A tak se vlastně stalo díky tomu, vlastně potom to bylo ke koupi, že to bylo k dispozici ke koupi. And
0: I think it will put an imprint definitely in everybody's mind.
1: Ta, jestli je to dobré takhle propagovat, a on říká, že to určitě si ho zapamatujem.
0: It is a little bit morbid, I know.
1: Já vím, že je to trošku morbidní.
0: But concerning Avatar Purji told later a little bit when we talked about this.
1: A Avatar Purji o tom pak trošku mluvil, když jsme mu to říkali.
0: That basically it was a blessing for that person.
1: A říkal, že
0: owner.
1: Pro toho člověka to bylo tehdy požehnání.
0: Because he had and we knew that he had the cancer.
1: Že my jsme věděli, že trpěl rakovinou.
0: And he had chemotherapy and everything.
1: Procházel chemoterapii.
0: So basically it was shortening his suffering.
1: Tak to vlastně zkrátilo jeho utrpení.
0: It was. when that happened. Don't misunderstand, please. Yeah, Avatar Project was sleeping and everything, so.
1: A vlastně to se stalo, když tam Avatar Project přespával.
0: So it was quite adventurous how it opened this opportunity basically.
1: Tak to bylo takové dobrodružné.
0: I know it is a little bit morbid, but.
1: Tak to bylo takové dobrodružné, jak se to stalo, vím, že je to trošku morbidní.
0: But you know how it is that the ways of Almighty it is just tricky.
1: A víte, jaké jsou ty cesty svrchovaného, záhadné.
0: So that is a place now for ashram.
1: A takže teď je tam místo pro ten ashram.
0: And we are working for it for that it is really going to be a real ashram and we already invited Avatar Puji for inauguration if he has time.
1: Tak pracujeme na tom, aby to byl skutečný ashram a už jsme pozvali Avatar Purijiho na zahájení a tak tady máme to Svarakarohini.
0: Multiplying the opportunity, you know.
1: Takže se násobí ty příležitosti.
0: Yeah, this is the story.
1: Tak
0: this
1: to je ten story. Příběh.
0: Okay. Thank you very much for this opportunity.
1: Děkuji za tuto příležitost. A děkuji
0: donation.
1: Za vaše dary. Myslím, že Vivek, proč by teď chtěl mluvit? Tak ne, tak už máme Pandičiho na lince.
2: Adiom, for those of you who were not a part of this beautiful celebration last night and who came today, we are again going to do the Guru Paduka Pujan.
1: Tak pro vás, kteří jste tu včera nebyli, součástí této krásné oslavy, tak nyní znova budeme provádět Guru Paduka Puja.
3: ॐ त्रिराजमनम् ॐ केशवाय नमः स्वाहा ॐ नारायणाय नमः ॐ अद्वाय नमः ॐ गोविन्दाय वैष्णवे नमः हस्तप्रक्षालनम् ऋषिकेशाय ऋषिकेशयामि ॐ प्रणवस्य प्रब्रह्मरिजनमात्मा देवता देवी गायत्री चन्दा प्राणायामे विनियोगः ॐ भू ॐ भुवा ॐ स्वा ॐ महा ॐ जना ॐ तपा ॐ सत्यम् आपो ज्योतिर्सोमृतं ब्रह्मभूर्वसुरं विष्णवे नमः ॐ पृथ्वी दिमन्त्रस्य मेरुपृष्ठस्येतुलञ्जन्धः कुर्मो देवता आसने विनियोगः ॐ पृथ्वीतया धृतालोका देवी तं विष्णुना धृता तं च धारय मां देवी पवित्रं गुरुचासनम् आधारशक्तिर्मा भूमे नमः यजमानभाले स्वस्तितिलकम् ॐ स्वस्ति नैन्द्रो वृत्तश्रवाः स्वस्ति नः भूका पिशुवेदाः स्वस्ति नस्तारक्षो अरिष्टनेमि स्वस्ति नो बृहस्पतिर् ददातु स्वस्तिस्तु या विनाशाख्या पुण्यकल्याणवृत्तिदा विनायकप्रिया नित्यतां च स्वस्तिं ब्रुवन्तु नः ॐ हस्ते अक्षतानि पुष्पाणि गृहीत्वा भद्रसूक्तं पठेत स्वामीजी बोलता रहूं मैं
4: आप चालू रखिए
3: जी ॐ भद्रं गृह्णेभिः शृणुयाम देवा भद्रं पश्ये माक्षभिर्जद्राः स्थिरैरङ्गैः सुष्ठुभागुतनुभिर्भषे मुनिदेवैदञ्जदायुः शतमिन्नशरदो वन्दिदेवाद्रानशकराजरगन्तनूनां मात्राजोजद्रविधरो भुवन्ति मानो मदीयारीरिगतायुनुगन्तोः अतिर्तिर्वरजितिरन्तरिक्षमजितिर्माता सविता सपुत्रः विश्वे देवादिति पञ्चजनाभिर्जातमतिर्जनत्वम् द्यौः शान्तिरन्तरिक्षं शान्ति पृथिवी शान्तिरापः शान्तिरोगतया शान्तिः वनस्पतया शान्तिर्विश्वे देवाः शान्तिर्म शान्ति सर्वगुण शान्ति शान्तिरेव शान्ति सामा शान्तिरेति ॐ यतो यतः समयस यतो नो अभयं गुरु शन्ना गुरु प्रजाभ्यो भयन्नः पशुभ्यासु शान्तिर्भवतु ॐ पूर्वस्वः श्री श्री गुरुचरणकमलेभ्यो नमः श्रीचरणपादुकेभ्यो नमः सर्वोपचारार्थे गन्धाकृतपुष्पाणि समर्पयामि ॐ श्रीमन्महागणाधिपतये नमः इष्टदेवताभ्यो नमः कुलदेवताभ्यो नमः ग्रामदेवताभ्यो नमः स्थानदेवताभ्यो नमः वासुदेवताभ्यो नमः ॐ सर्वेभ्यो देवेभ्यो नमः सर्वेभ्यो गौब्राह्मणेभ्यो नमः श्री गुरुचरणकमलेभ्यो नमः एतत् कनुदान श्री सद्गुरुदेवताभ्यो नमः पुण्यमुण्यान् दीर्घमाय निर्विघ्नमस्तु पुण्यमुण्यान् दीर्घमायुरस्तु सुमुखशेखदन्तशेखब्लोकजिगर्णकालम्बोदरशविकटो विद्नाशो गुणाधिपादं मृगतृणाध्यक्षो ബാലചന്ദ്ര ഉജാനുണ്ട മഹാകായ സൂര്യകോട്ടി സമപ്രഭാനരോഗനം കുറമേ ദൈവ സർവകാരി സർവദാ സർവമംഗല മംഗല്യേ ശിവേ സർവാർത്ഥശാദികേ ശരണ്യേത്രം ഭഗേ ഗൗരി നാരായണ മോ ദേവിഷ്പേ സംവാദ വന്ദുണ്ട് പാണിഞ്ച വൈരവ മന്ദേ കാശിം വാങ്ങുങ്കാം ഭവാനി മണികണികാ ഓം പൂർവ സ്മഹ സിദ്ധി ബുദ്ധി സഹിത ശിവൻ മഹാഗണാന്തേ നമ പ്രാർത്ഥന നമസ്കാരാൻ സമർപ്പയാമി സങ്കൽപ ആത്മ അക്ഷത പുഷ്പ ദക്ഷിണ ലേക്കർക്ക് സങ്കല്പിക്കേ ഓം വിഷ്ണു ഓർ വിഷ്ണു ഓർ വിഷ്ണു ഹോ ശ്രീമദ് ഭഗവതോ മഹാരുദസ്യ വിഷ്ണുരാജ്ഞയാ പ്രവർത്തമാനസ്യ അദ്യ ശ്രീവരുണോ ബ്രഹ്മണോ ദ്വിതീയ പ്രാർത്ഥേ ശ്രീ ശ്വേതവാര കൽപ്പേ വൈവസ മന്വന്തരേ അഷ്ടാവിംശതമേ കലിയുഗേ കലിപ്രതിമിരണേ ഭാരത വർഷേ ചെക്ക് റിപ്പബ്ലിക് ദേശേ സ്ഥിൽ ചെക്ക് റിപ്പബ്ലിക് ദേശേ സ്ഥിൽ കി ഗ്രാമസ്ഥിതേ സംപ്രാംഗണേ ആശ്രമം കാ നാം ക്യാ ഹൈ മഹാപ്രഭു ശ്രീ മഹാപ്രഭു ദീപ ആശ്രമ ആശ്രമ മധ്യ പ്രാംഗണേ പ്രഭുവാദി സൃഷ്ടി ശ്രണ മധ്യ പ്രാപനാമി സംവത്സരെ രവിദക്ഷിണായ മാമാംഗുലി പ്രഥമാസോത്തമേ മാസേ വർഷാ ഋതു ആഷാഢമാസേ ശുഭേ ശുക്ലപക്ഷേ അദ്യ ദേവശയനി ഏകാദശ്യാം ഋതു അദ്യവാസര വാസ്തുവദ്യോ മന്ദവാസരാൻവിതായാം ശുഭനക്ഷത്രേ ജ്യേഷ്ഠാ നക്ഷത്രേ ബ്രഹ്മയോഗേ വിഷ്ടികരണേ വർധാ വൃശ്ചികസ്ഥേ ശ്രീ ഇന്ദ്രചന്ദ്രേ കർഗസ്ഥേ ശ്രീ സൂര്യ ശ്രീ ദേവരാജഗുരു ജ്യേഷ്ഠ സുഗ്രേ സുതായം രാജസ്ഥാനി സ്ഥിതി ഗ്രാഗുണഗണ ശ്രുതിസ്മൃതിപുരാണോക്തഫലപ്രാപ്തിദ്വാരാശ്രീപരമേശ്വരപ്രീത്യർത്ഥം ശ്രീ സദ്ഗുരു ശ്രീ സദ്ഗുരുനാഥ ദേവത പ്രീത്യർത്ഥം അദ്യ ഗുരു ചരണപാദുകേഭ്യഃ ഗുരുപൂജനം അഹങ്കരിഷ്യേ ദീപപൂജനം കരിഷ്യേ തത്രാദോ നിർവിഘ്നതാ സിദ്ധ്യർത്ഥം മഹാഗണപതി സ്മരണം ജഗരിഷ്യേ രജാഗ്രതോ ദൂരം മുദതിവന്ത തതു സുപ്തസ്യതൈ വൈദേ ദൂരംഗമം ജ്യോതികാൻ ജ്യോതിരേകം തന്മേ മനഃ ശിവസങ്കല്പസ്തു സങ്കല്പസിദ്ധിരസ്തു സങ്കല്പസിദ്ധിരസ്തു ഹസ്തേ അക്ഷതാന പുഷ്പാണി ഗൃഹീത്വാ ലെഫ്റ്റ് ഹാൻഡ് മേ അക്ഷത പുഷ്പ ലേക്കർ കെ ഗുരുജിക്ക് ചരണ പാദുകയ്ക്ക് ഉപരി ചടാനാ ഹൈ ഓം ബ്രഹ്മജ്ഞാനം പ്രഥമം പുരുസ്താദ് ശ്രീമതഃ സൂര്യജോഭ്യേന ആവാസ ബുദ്ധ്യാ ഉപമ അസ്യ വിഷ്ടാഃ സദസ്യോന്യ സദശ്യഭ്യവഃ ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവ മഹേശ്വര ഗുരുസാക്ഷാത് പ്രബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ ധ്യാനമൂലം ഗുരുമൂർത്തി പൂജാമൂലം ഗുരുപദമന്ത്രമൂലം ഗുരുവാക്യം മോക്ഷം മൂലം ഗുരുകൃപാവും പൂർവാസ പരമേശ്വരേ ശ്രീ സദ്ഗുരു ചരണകമലേഭ്യോ നമഃ സർവോപചാരാർത്ഥേ ധ്യാനാർത്ഥേ ഗന്ധാക്ഷത പുഷ്പാണി സർവയാമി ഓം പാദ വിപാദ്യം നിർവയാമി അസ്തയോർഗിന്ദ്ര മുഖയാത്മ സർവാംഗ്യ ജലസ്നാദനം ജലസ്നം സമർപ്പയാമി മിലിത പഞ്ചാമൃത സ്നം പഞ്ചം ധിയ സരസോ ദീപമഭിയന്തി സരസ്വതി പഞ്ചദാസോ ദേശേ ഭുപസരിത ഓം പൂർവ സ്വാഹ ശ്രീ ഗുരുചരണകമലേഭ്യോ നമഃ പഞ്ചാമൃത സ്നം സമർപ്പയാമി പഞ്ചാമൃത സ്നാനാന്തേന ശുദ്ധോദക സ്നാനം സമർപ്പയാമി ശുദ്ധോദകേന ഗന്ധോദക സമർപ്പയാമി ഗന്ധർവസ്വാഭിഷവാസുഹോ പരിതാ പുഷ്പസിയാരിഷ്ടേ യജമാനസി പരിതിരസ്യഗ്നിരടയീടിത ഓം പൂർവസ്വ ഗന്ധം സർവയാമി അക്ഷതാന് സമർപ്പയാമി ഓം അക്ഷതാന്തേന സർവോപചാരാർത്ഥേ ഗന്ധാക്ഷത പുഷ്പാണി സമർപ്പയാമി പുഷ്പമാലാം സമർപ്പയാമി മാല ഹോതോ പുഷ്പമാല ചടാനി ഹൈ ഗുരുജി കി ചരണ പാദുകേ പേ ചരണ പാദുകാകേ ഉപർ ഓം ഓഗദീ പ്രതി ഓഗദീ പ്രതിമോദിതം ഭുക്പതി പ്രസൂപരി പശുപരി അശുഭായുവ സജിത്വരീർ ഭീരുതാപാരഷ്ണവഹ ഓം പൂർവസ്വ ശ്രീ സദ്ഗുരു ചരണകമലേഭ്യോ നമഃ പുഷ്പമാലാം സർവയാമി പുഷ്പമാലാന്തേന നാനാപരിമല ദ്രവ്യാണി സർവയാമി സുഗന്ധിദ്രവ്യം സർവയാമി ഇത്ര വഗ്രഹ റൂയി കേന്ദ്ര പുഷ്പ കേന്ദ്ര ലാകർക്ക് ഗുരുജിക്ക് ചരണ പാദുക പേ ചടാന ഹൈ ഗന്ധ ഓം ത്രിമ്പകഞ്ജാമയ സുഗന്ധി മുഷ്ടിവർദ്ധനം മാ ഉർബ രുക്മീവ വന്ദനാ മൃത്യോർമുക്ഷിമൃതാത ഓം പൂർവസ്വായ ഗന്ധോദകം സമർപ്പയാമി ഗന്ധോദകം സർവോപചാരാർത്ഥ പുഷ്പമാലാം സമർപ്പയാമി പുഷ്പമാലാന്തേന സുഗന്ധിദ്രവ്യം സമർപ്പയാമി പരതഃ ഹസ്ത പ്രക്ഷാലനം ഹാത് ധോകർക്ക് ധൂപ് ഓർ ദീപക് ദിഖാന ഹൈ ധൂപ് ജലാന ഹൈ ഓർ ഗുരുജിക്ക് ചരണ പാദുകാ കേ പാസ് മേ നൈവേദ്യ രഖന ഹൈ ഓം ദൂരസി ദുർബ ദുർബന്ധം ദുർബദന്ത ദുർബദഞ്ജോസ്മാൻ ദുർബതി നഞ്ജുർബജം വയം ദുർബാമഹ ദേവാനാമസി വന്നി തമകൂസനിതം ദേവഹൂതമം വനസ്പതിരസോദ്ഭൂതോ ഗന്ധാഢ്യോ ഗന്ധോത്തമ അഗ്രേയ സർവദേവാനാം ധൂപോയം പ്രഗൃഹീതാമോം പൂർവസ്വ ശ്രീ ഗുരുചരണകമലേഭ്യോ നമ ധൂപം ദർശയാമി ദീപം ദർശയാമി ഹസ്തപ്രക്ഷാലം നൈവേദ്യം പുരതോനിതായ ഉത്തരാഭുഖിമുഖവാസാർത്ഥേ പീഡാഭുഖിമുത്തലം ഋതുഫലം സമർപ്പയാമി പുഷ്പ ഋതുഫൽ ചടാന ഹൈ കുഛ ഫൽ ഹൈ തോ യാ പീഡാ വഗ്രഹ ജസേ ഉഗി ഫല വഗ്രഹ ഹൈ തോ ലോംഗ് ഇലായ്ചി വഗ്രഹ ചടാ ദീജിയേ बीड़ा भुगलता मूलम स्वर भयामी स्पर्णम पुष्पार दे द्रव्य दक्षिणाम स्वर भयामी यथोचित दक्षिणा चला दे दक्षिणाम स्वर भयामी हिरण्य गर्भा समर्दाग्रे भूत हिरण्य गर्भा हा समर्दाग्रे भूत इसके जाता हा पतिरेक आसीत सदाधार प्रतिबिंध्या मुते मांक समय देवाय हवि कापि देम हिरण्य गर्भ गर्भस्थम हिम विज विभाव स्वंत पुण्य मत शांति प्रवेचम ओम भूर्भुवः श्री गुरु चरण पादुकेभ्यो नमः द्रव्य दक्षिणाम स्वर भयामी सर्वोपचारार्थे प्रार्थना नमस्कारान् स्वर भयामी समर्पयामी अथारार्थिक्यम आरती प्रारंभ करना है। बड़ी आरती करें या कर वैदिक
4: ठीक है।